0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. വിദ്വേഷത്തിനും ഭിന്നതകൾക്കുമെതിരെ സംഭാഷണം ശുപാർശ ചെയ്ത് കത്തോലിക്കാ സഭ. കത്തോലിക്കരും മറ്റു മതങ്ങളിലെ വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രത്തിൽ നവമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ച നോസ്ത്ര എത്താത്തയുടെ 60-ാം വാർഷികത്തിൽ വത്തിക്കാനിലെ വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി, ക്രിസ്ത്യൻ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഡിക്കസ്റ്ററി, മതസംവാദങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി എന്നിവ ചേർന്ന് പ്രതീക്ഷയുടെ ഒരു പാത എന്ന പേരിൽ സംയുക്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിനു ശേഷമുള്ള കാലഘട്ടത്തിൽ പ്രതീക്ഷയുടെ ഒരു വിളക്കുമാടം എന്നതിലുപരി കത്തോലിക്കരും യഹൂദരും മറ്റ് മതവിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തിൽ അക്കാലത്തെ ഒരു വഴിത്തിരിവായിരുന്നു ഇതര മതങ്ങളോട് സഭയ്ക്കുള്ള നിലപാടിനെ സംബന്ധിച്ച പ്രഖ്യാപനമായ നോസ്ത്ര എത്താത്തെ. ഇന്ന് 60 വർഷങ്ങൾക്ക് ശേഷം യുദ്ധത്താൽ തകർന്ന നമ്മുടെ ലോകത്തിലും ജീർണിക്കുന്ന നമ്മുടെ പ്രകൃതിദത്ത അന്തരീക്ഷത്തിലും ആ പ്രതീക്ഷയെ വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു മാർഗരേഖയായി നോസ്ത്ര എത്താത്തെ നിലകൊള്ളുന്നു. അവയ്ക്ക് ശേഷവും സംഭാഷണങ്ങളുടെ അവശ്യഘട്ടങ്ങളെ പുനരവലോകനം ചെയ്യുന്ന ഈ സംയുക്ത പ്രസ്താവന കാലാതീതമായ ഒരു സന്ദേശം വീണ്ടും മുൻപോട്ടു വയ്ക്കുന്നു. വംശം, നിറം, സാമൂഹിക സ്ഥിതി, മതം എന്നിവയുടെ പേരിൽ മനുഷ്യർക്കിടയിൽ നടത്തുന്ന ഏതൊരു വിവേചനത്തെയും പീഡനത്തെയും ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധം എന്ന നിലയിൽ സഭ തള്ളിക്കളയുന്നുവെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന് ആഗോള നിയന്ത്രണം ആവശ്യമാണ് കർദിനാൾ പിയത്രോ പരോളിൻ. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ നിയന്ത്രിക്കുവാൻ ആഗോളതലത്തിൽ പൊതുവായ നിയമങ്ങൾ രൂപീകരിക്കണമെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ആവശ്യപ്പെട്ടു. ചില രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഒറ്റയ്ക്ക് മുൻപോട്ടു പോകുവാൻ ശ്രമിക്കുന്നത് ആശങ്കാജനകമാണെന്ന് റോമിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിക്കവേ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു. സാങ്കേതികവിദ്യയുടെ അനന്തരഫലങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും കൃത്യമായ പഠനം ആവശ്യമാണെന്നും മാനവികതയുടെ ഭാവിയെ കരുതി ഇത്തരം സാങ്കേതിക മുന്നേറ്റങ്ങളുടെ അതിവേഗത കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വത്തിക്കാന്റെ സമാധാന നയതന്ത്രത്തെക്കുറിച്ചും കർദിനാൾ പരാമർശിച്ചു. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്ര ശ്രമങ്ങളുടെ ഫലങ്ങൾ പരിമിതമാണെങ്കിലും മാനുഷിക ഇടപെടലുകളുമായി മുൻപോട്ടു പോകുവാനാണ് വത്തിക്കാന്റെ തീരുമാനം. റഷ്യയെ ഒറ്റപ്പെടുത്താതെ ഇരുവിഭാഗങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ചർച്ചകളിലൂടെ മാത്രമേ ശാശ്വതമായ സമാധാനം കൈവരിക്കാനാകൂ എന്നും പരസ്പര സംഭാഷണങ്ങളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഭാവി കെട്ടിപ്പടുക്കുന്നതിനായി ആഫ്രിക്കൻ രാജ്യങ്ങളെ സഹായിക്കണം വത്തിക്കാൻ ദൗത്യസംഘം. ആഫ്രിക്കൻ ജനത സ്വന്തം ഭാവി സ്വയം രൂപപ്പെടുത്തുവാൻ പ്രാപ്തരാണെന്നും എന്നാൽ നിലവിലെ ആഗോള വെല്ലുവിളികൾ അവരുടെ പ്രതീക്ഷകളെ തളർത്തുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യസംഘം ജനീവയിൽ നടന്ന വ്യാപാര വികസന കൗൺസിലിന്റെ 73-ാമത് സാധാരണ സമ്മേളനത്തിൽ പ്രസ്താവന നടത്തി. ആഫ്രിക്കൻ വികസനത്തിനായി സമിതി നടപ്പിലാക്കുന്ന സാങ്കേതിക സഹകരണ പദ്ധതികളുടെ ചെലവ് 33.9% ഉയർത്തിയ നടപടിയെ സംഘം പ്രശംസിച്ചു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾ, കാലാവസ്ഥാ വ്യതിയാനം, അന്താരാഷ്ട്ര വ്യാപാര മേഖലയിലെ പിന്നോക്കാവസ്ഥ എന്നിവ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വലിയ തടസ്സമാകുന്നുണ്ടെന്ന് നിരീക്ഷിച്ച വത്തിക്കാൻ ദൗത്യസംഘം ഓരോ വ്യക്തിയുടെയും അന്തസ്സിന് മുൻഗണന നൽകുന്ന തരത്തിലുള്ള വികസന നയങ്ങളാണ് നടപ്പിലാക്കേണ്ടതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ മിഷനറിമാരാകുവാനുള്ള വിളി സ്വീകരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ആർച്ച് ബിഷപ്പ്. വിവേചനവും ദാരിദ്ര്യവും ബാലവേലയും സഹിച്ചു ജീവിക്കുന്ന പാകിസ്ഥാനിലെ കത്തോലിക്ക കുട്ടികൾ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സന്തോഷവും മറ്റുള്ളവരിലേക്കെത്തിക്കുന്ന ചെറിയ അപ്പസ്തോലന്മാരും മിഷനറിമാരുമായി മാറണമെന്ന് ഇസ്ലാമാബാദ് റാവൽപിണ്ടി ആർച്ച് ബിഷപ്പ് ജോസഫ് അർഷാദ് ആഹ്വാനം ചെയ്തു. പൊന്തിഫിക്കൽ സൊസൈറ്റി ഓഫ് മിഷനറി ചൈൽഡ്ഹുഡ് സംഘടിപ്പിച്ച പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്കായുള്ള സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും മുൻഗണന നൽകിക്കൊണ്ട് 2026 പ്രത്യേക കുട്ടികളുടെ വർഷം ആചരിക്കുകയാണ് ഇസ്ലാമാബാദ് റാവൽപിണ്ടി രൂപത. യമനിൽ സംഘർഷം രൂക്ഷം. നിരവധി കുട്ടികൾ കടുത്ത ദുരിതത്തിൽ. യമനിൽ ആഭ്യന്തര സംഘർഷം വീണ്ടും ശക്തമായതോടെ രാജ്യത്തെ 1.2 കോടിയിലധികം കുട്ടികൾ കടുത്ത മാനുഷിക പ്രതിസന്ധിയിലായതായി ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ ക്ഷേമനിധി യുനിസെഫ് മുന്നറിയിപ്പ് നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ 4-ാം ഭാഗമാണ് നാം ശ്രവിക്കുന്നത്.

1891 പ്രസിദ്ധീകരിച്ച ലിയോ 13-ാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന സാമൂഹിക ചാക്രിക ലേഖനത്തിന്റെ പ്രാധാന്യം ലിയോ 14-ാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പോടുകൂടി ഒരിക്കൽ കൂടി പൊതുചർച്ചയ്ക്ക് വിഷയമാവുകയാണ്. വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച സാമൂഹികമായ പ്രതിസന്ധിയോടുള്ള ധീരവും നൂതനവുമായ ഒരു പ്രതികരണമായിരുന്നു റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം. തൊഴിലാളികളുടെ പ്രശ്നത്തിൽ കത്തോലിക്കാ സഭ ഇടപെട്ടുകൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾക്കുവേണ്ടി ശബ്ദമുയർത്തിയപ്പോഴാണ് സഭയുടെ സാമൂഹിക മാനം ലോകം മുഴുവൻ ചർച്ചയാക്കിയത്. തൊഴിലാളികളുടെ ചൂഷണം, അസമത്വം, ഭൌതികവാദം എന്നിവയാൽ അടയാളപ്പെടുത്തിയ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെ അഭിമുഖീകരിച്ച ലിയോ 13-ാമൻ പാപ്പ വ്യത്യസ്ത മാനങ്ങളെ ഒരുമിച്ചു നിർത്തുവാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ സഭയുടെ ആത്മീയത ഒട്ടും കുറയാത്തവണ്ണം മുൻപോട്ടുവച്ചു. സ്വകാര്യ സ്വത്തിന്റെ സംരക്ഷണം, സാമൂഹിക നീതി, ന്യായമായ വേതനം, ഏറ്റവും ദുർബലരുടെ സംരക്ഷണം എന്നിവ അടിവരയിട്ടുകൊണ്ടാണ് പാപ്പ തന്റെ ചാക്രിക ലേഖനം ചിട്ടപ്പെടുത്തിയത്. ആധുനികതയുടെ വെല്ലുവിളികൾ വിശ്വാസത്തിന് അന്യമല്ല, പകരം കൂടുതൽ നീതിയുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു ചൂണ്ടുപലകയായി ലേഖനത്തിൽ പാപ്പ എടുത്തുകാണിക്കുന്നു. ഈ ചാക്രിക ലേഖനം ഒരു പുതിയ തുടക്കവും അടിസ്ഥാനവുമായിരുന്നു. തുടർന്നുള്ള സഭയുടെ പ്രവർത്തനങ്ങളിൽ സാമൂഹികമായ ഒരു അജപാലന മാനം നിലനിർത്തുന്നതിന് ഈ ചാക്രിക ലേഖനം സഹായകരമായി എന്നു പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളെ അഭിമുഖീകരിക്കുവാൻ സഭയ്ക്ക് കടമയുണ്ടെന്ന് ഈ ചാക്രിക ലേഖനം ഏവരെയും ബോധ്യപ്പെടുത്തി എന്നതിന് രണ്ടാം വത്തിക്കാൻ സൂനഹദോസിലെ ചർച്ചാവിഷയങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ആഗോള അസമത്വങ്ങളുടെയും ആഗോളവൽക്കരണത്തിന്റെയും പശ്ചാത്തലത്തിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളെ യഥാർത്ഥ സമഗ്ര മനുഷ്യവികസനത്തിനായി ഉപയോഗിക്കുവാൻ ഈ ചാക്രിക ലേഖനം നൽകിയ ആഹ്വാനം ഇന്നും ഏറെ പ്രസക്തമാണ്. വ്യാവസായിക വിപ്ലവം പോലെ ഇന്ന് ഏറെ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവം. മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ ഇതിനെ സംബന്ധിച്ച് പരാമർശം നടത്തിയിരുന്നു. ഉത്തരവാദിത്വവും വിവേചന ശക്തിയും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ആവശ്യപ്പെടുന്ന രണ്ട് ധാർമ്മിക മൂല്യങ്ങളാണെന്ന് പാപ്പ അന്നേ ദിവസം എടുത്തു പറഞ്ഞിരുന്നു. ധൈര്യപൂർവം ഈ നിർമ്മിത ബുദ്ധി മുൻപോട്ടു വയ്ക്കുന്ന വിപ്ലവാത്മകമായ ജീവിത ശൈലിയെ നേരിടുവാൻ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ സഹായിക്കും എന്നതിൽ തെല്ലും സംശയം വേണ്ട. സാങ്കേതിക വിദ്യയുടെ ധാർമ്മികത, വ്യക്തിയുടെ കേന്ദ്രസ്ഥാനം, ഡിജിറ്റൽ സഹാനുഭാവം എന്നിങ്ങനെ മൂന്ന് തലത്തിലാണ് ലിയോ 14-ാമൻ പാപ്പ തന്റെ സാമൂഹികമായ അജപാലന ശുശ്രൂഷ മുൻപോട്ടു കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നത്തെ സഭാദർശനം ലക്കത്തിൽ സഭയും സമൂഹവും മാനവികതയുടെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടതിനെക്കുറിച്ച് ചാക്രിക ലേഖനം മുൻപോട്ടു വയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. ഓരോ മനുഷ്യവ്യക്തിയുടെയും അന്തസ്സിനെ സംരക്ഷിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ കടമയെ ചാക്രിക ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. പിന്തുണയില്ലാത്ത ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന് ഭരണകൂടം രക്ഷകർത്താവാകണം എന്നതാണ് ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആശയം. സർക്കാരിന്റെ ഇടപെടലുകളിൽ ഏറ്റവും മുഖ്യമായി ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആവശ്യം സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുക എന്നതാണ്. സ്വകാര്യ സ്വത്ത് തൊഴിലാളികളുടെ അവകാശങ്ങളെ കവർന്നെടുക്കും എന്ന തെറ്റായ ചിന്തകൾ പൊതുസമൂഹത്തിൽ നൽകിയ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഈ ചിന്തകൾ പലപ്പോഴും കലാപങ്ങൾ ഉണർത്തുവാനും മറ്റുള്ളവരെ അക്രമത്തിലേക്ക് തള്ളിവിടാനും ഉള്ള സാഹചര്യം ഒരുക്കും എന്ന മുന്നറിയിപ്പും ചാക്രിക ലേഖനം നൽകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ ഇടപെടലിനെ ലേഖനം സ്വാഗതം ചെയ്യുന്നു. അപ്രകാരം തൊഴിലാളികളെ വശീകരണ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വകാര്യ തൊഴിൽദാതാക്കളുടെ കീഴിൽ നിയമാനുസൃതവും നീതിപരവുമായ രീതിയിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുവാൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണെന്നും ലേഖനം അടിവരയിടുന്നു. രണ്ടു കാര്യങ്ങളാണ് ലേഖനം പ്രധാനമായും മുൻപോട്ടുവയ്ക്കുന്നത്. ഒന്ന്, തൊഴിലിന്റെ സംരക്ഷണം. രണ്ട്, നീതിരഹിതമായ പണിമുടക്കുകൾ ഒഴിവാക്കുക. അപര്യാപ്തമായ വേതനവും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന തൊഴിലുകളും ചില അവസരങ്ങളിലെങ്കിലും പണിമുടക്കിലേക്ക് നയിക്കുന്നുവെന്ന് ലേഖനം എടുത്തുപറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഭരണകൂടം പരിഹരിക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. പണിമുടക്കുകൾ തൊഴിലുടമകളെയും തൊഴിലാളികളെയും മാത്രമല്ല വാണിജ്യത്തെയും പൊതുതാൽപര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. കൂടാതെ അവ സാധാരണയായി സൃഷ്ടിക്കുന്ന
അക്രമവും കലാപവും പൊതുസമാധാനത്തെ പോലും ദോഷകരമായി ബാധിക്കുന്നുവെന്ന വളരെ ആഴത്തിലുള്ള ചിന്തകളാണ് ലേഖനം അടിവരയിടുന്നത്. മറ്റൊന്ന് തൊഴിലാളിയുടെ അന്തരാത്മാവിനെ ബഹുമാനിക്കുക എന്നതാണ്. ഓരോ തൊഴിലാളിയുടെയും അന്തരാത്മാവിനെ സംരക്ഷിക്കുവാനുള്ള കടമ ഭരണകൂടത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെന്ന് ലിയോ പതിമൂന്നാമൻ പാപ്പ എടുത്തു പറയുന്നു. എല്ലാവരുടെയും സ്രഷ്ടാവ് ദൈവം ഒരാൾ മാത്രം ആണെന്നതിനാൽ വ്യത്യസ്ത നിലകളിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നത് ലേഖനം അടിവരയിടുന്നു. ദൈവം തന്നെ വലിയ ആദരവോടെ നൽകുന്ന മനുഷ്യന്റെ അന്തസ്സിനെ കാത്തുസൂക്ഷിക്കുവാനുള്ള മനുഷ്യന്റെ അവകാശവും അതിന് അവരെ സഹായിക്കുന്നതിനുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വവും ലേഖനം അടിവരയിടുന്നു. ഇവിടെ തൊഴിലാളികളുടെ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുപ്പുകളും വിശ്രമത്തിനുള്ള അവകാശങ്ങളും പാപ്പ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇവിടെ മതപരമായി എടുത്തു പറയുന്ന വിശ്രമദിനങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പാപ്പ പ്രത്യേകം സൂചിപ്പിക്കുന്നു. വിശ്രമദിനങ്ങൾ അലസതയുടെ ദിവസങ്ങളല്ല, മറിച്ച് അത് സ്വർഗീയമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും അവയിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തുവാനുമുള്ള അവസരമാണെന്ന് പാപ്പ പ്രത്യേകം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഒരുപക്ഷെ ഞായറാഴ്ച ദിനങ്ങൾ വെറും വിശ്രമത്തിനുള്ള അവസരമായി മാത്രം കണക്കാക്കിക്കൊണ്ട് അലസമായി ചിലവഴിക്കുന്ന ഒരു സമൂഹത്തിൽ ആത്മീയതയ്ക്കുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ ചാക്രിക ലേഖനം. അതിനാൽ ചാക്രിക ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന തൊഴിലാളികളുടെ സംരക്ഷണം ഇന്ന് ഏറെ അർത്ഥവത്താണ്. ഊഹക്കച്ചവടക്കാരുടെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളിൽ നിന്നും ദരിദ്രരായ തൊഴിലാളികളെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരു പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് പാപ്പ പറയുന്നു. ഇന്നത്തെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം ഇത്തരത്തിൽ ഒരു സാമൂഹിക അസമത്വം കൊണ്ടുവരുന്ന അപകടം ഈ ചാക്രിക ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ ഓൺലൈനായി ജോലികൾ ചെയ്യുന്ന അവസരത്തിൽ തൊഴിലാളിയെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ബാലവേലയ്ക്കെതിരെ നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ശാരീരികവും ബൌദ്ധികവും ധാർമ്മികവുമായ ശക്തി വേണ്ടത്ര വികസിപ്പിക്കുന്നതിന് കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും റേരും നവാരും എന്ന ചാക്രിക ലേഖനം അടിവരയിട്ട് പറയുന്നുണ്ട്. ഇപ്രകാരം സമൂഹത്തിന്റെ സകല മാനങ്ങളെയും എടുത്തുകാണിച്ചുകൊണ്ട് മാനവികതയുടെ സമഗ്രമായ വികസനത്തിന് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നതാണ് ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രത്യേകത.

ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചുവെന്ന് ലിയോ 14-ാമൻ പാപ്പയ്യം സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിലിന്റെ വരികൾക്ക് സതീഷ് PC സംഗീതം പകർന്ന ഗാനം ആലാപനം ശ്രീനിവാസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സഭാദർശനം പരിപാടിയും കേൾക്കാം. വാർത്തകൾ. വിദ്വേഷത്തിനും ഭിന്നതകൾക്കുമെതിരെ സംഭാഷണം ശുപാർശ ചെയ്ത് കത്തോലിക്ക സഭ. കത്തോലിക്കരും മറ്റു മതങ്ങളിലെ വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രത്തിൽ നവമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിച്ച നോസ്ത്ര എത്താത്തയുടെ 60-ാം വാർഷികത്തിൽ വത്തിക്കാനിലെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി, ക്രിസ്ത്യൻ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഡിക്കസ്റ്ററി, മതസംവാദങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി എന്നിവ ചേർന്ന് പ്രതീക്ഷയുടെ ഒരു പാത എന്ന പേരിൽ സംയുക്ത പ്രസ്താവന പ്രസിദ്ധീകരിച്ചു. 2-ാം ലോകമഹായുദ്ധത്തിനു ശേഷമുള്ള കാലഘട്ടത്തിൽ പ്രതീക്ഷയുടെ ഒരു വിളക്കുമാടം എന്നതിലുപരി കത്തോലിക്കരും യഹൂദരും മറ്റ് മതവിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തിൽ അക്കാലത്തെ ഒരു വഴിത്തിരിവായിരുന്നു ഇതര മതങ്ങളോട് സഭയ്ക്കുള്ള നിലപാടിനെ സംബന്ധിച്ച പ്രഖ്യാപനമായ നോസ്ത്ര എത്താത്തെ. ഇന്ന് 60 വർഷങ്ങൾക്കു ശേഷം യുദ്ധത്താൽ തകർന്ന നമ്മുടെ ലോകത്തിലും ജീർണിക്കുന്ന നമ്മുടെ പ്രകൃതിദത്ത അന്തരീക്ഷത്തിലും ആ

പ്രതീക്ഷയെ വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള ഒരു മാർഗരേഖയായി നോസ്ത്ര എത്താത്തെ നിലകൊള്ളുന്നു. അവയ്ക്ക് ശേഷവും സംഭാഷണങ്ങളുടെ അവശ്യഘട്ടങ്ങളെ പുനരവലോകനം ചെയ്യുന്ന ഈ സംയുക്ത പ്രസ്താവന കാലാതീതമായ ഒരു സന്ദേശം വീണ്ടും മുൻപോട്ടു വയ്ക്കുന്നു. വംശം, നിറം, സാമൂഹിക സ്ഥിതി, മതം എന്നിവയുടെ പേരിൽ മനുഷ്യർക്കിടയിൽ നടത്തുന്ന ഏതൊരു വിവേചനത്തെയും പീഡനത്തെയും ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് വിരുദ്ധം എന്ന നിലയിൽ സഭ തള്ളിക്കളയുന്നുവെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന് ആഗോള നിയന്ത്രണം ആവശ്യമാണ് കർദിനാൾ പിയത്രോ പരോളിൻ. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയെ നിയന്ത്രിക്കുവാൻ ആഗോളതലത്തിൽ പൊതുവായ നിയമങ്ങൾ രൂപീകരിക്കണമെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ ആവശ്യപ്പെട്ടു. ചില രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഒറ്റയ്ക്ക് മുൻപോട്ടു പോകുവാൻ ശ്രമിക്കുന്നത് ആശങ്കാജനകമാണെന്ന് റോമിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംസാരിക്കവേ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു. സാങ്കേതികവിദ്യയുടെ അനന്തരഫലങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും കൃത്യമായ പഠനം ആവശ്യമാണെന്നും മാനവികതയുടെ ഭാവിയെ കരുതി ഇത്തരം സാങ്കേതിക മുന്നേറ്റങ്ങളുടെ അതിവേഗത കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വത്തിക്കാന്റെ സമാധാന നയതന്ത്രത്തെക്കുറിച്ചും കർദിനാൾ പരാമർശിച്ചു. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്രശ്രമങ്ങളുടെ ഫലങ്ങൾ പരിമിതമാണെങ്കിലും മാനുഷിക ഇടപെടലുകളുമായി മുൻപോട്ടു പോകുവാനാണ് വത്തിക്കാന്റെ തീരുമാനം. റഷ്യയെ ഒറ്റപ്പെടുത്താതെ ഇരുവിഭാഗങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ചർച്ചകളിലൂടെ മാത്രമേ ശാശ്വതമായ സമാധാനം കൈവരിക്കാനാകൂ എന്നും പരസ്പര സംഭാഷണങ്ങളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ഭാവി കെട്ടിപ്പടുക്കുന്നതിനായി ആഫ്രിക്കൻ രാജ്യങ്ങളെ സഹായിക്കണം വത്തിക്കാൻ ദൗത്യസംഘം. ആഫ്രിക്കൻ ജനത സ്വന്തം ഭാവി സ്വയം രൂപപ്പെടുത്തുവാൻ പ്രാപ്തരാണെന്നും എന്നാൽ നിലവിലെ ആഗോള വെല്ലുവിളികൾ അവരുടെ പ്രതീക്ഷകളെ തളർത്തുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യസംഘം ജനീവയിൽ നടന്ന വ്യാപാര വികസന കൗൺസിലിന്റെ 73-ാമത് സാധാരണ സമ്മേളനത്തിൽ പ്രസ്താവന നടത്തി. ആഫ്രിക്കൻ വികസനത്തിനായി സമിതി നടപ്പിലാക്കുന്ന സാങ്കേതിക സഹകരണ പദ്ധതികളുടെ ചെലവ് 33.9% ഉയർത്തിയ നടപടിയെ സംഘം പ്രശംസിച്ചു. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധികൾ, കാലാവസ്ഥാ വ്യതിയാനം, അന്താരാഷ്ട്ര വ്യാപാര മേഖലയിലെ പിന്നോക്കാവസ്ഥ എന്നിവ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വലിയ തടസ്സമാകുന്നുണ്ടെന്ന് നിരീക്ഷിച്ച വത്തിക്കാൻ ദൗത്യസംഘം ഓരോ വ്യക്തിയുടെയും അന്തസ്സിന് മുൻഗണന നൽകുന്ന തരത്തിലുള്ള വികസന നയങ്ങളാണ് നടപ്പിലാക്കേണ്ടതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കുഞ്ഞുങ്ങൾ മിഷനറിമാരാകുവാനുള്ള വിളി സ്വീകരിച്ചിരിക്കുന്നു പാകിസ്ഥാൻ ആർച്ച് ബിഷപ്പ്. വിവേചനവും ദാരിദ്ര്യവും ബാലവേലയും സഹിച്ചു ജീവിക്കുന്ന പാകിസ്ഥാനിലെ കത്തോലിക്ക കുട്ടികൾ യേശുക്രിസ്തുവിന്റെ സ്നേഹവും സന്തോഷവും മറ്റുള്ളവരിലേക്കെത്തിക്കുന്ന ചെറിയ അപ്പസ്തോലന്മാരും മിഷനറിമാരുമായി മാറണമെന്ന് ഇസ്ലാമാബാദ് റാവൽപിണ്ടി ആർച്ച് ബിഷപ്പ് ജോസഫ് അർഷാദ് ആഹ്വാനം ചെയ്തു. പൊന്തിഫിക്കൽ സൊസൈറ്റി ഓഫ് മിഷനറി ചൈൽഡ്ഹുഡ് സംഘടിപ്പിച്ച പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്കായുള്ള സംരക്ഷണത്തിനും വിദ്യാഭ്യാസത്തിനും മുൻഗണന നൽകിക്കൊണ്ട് 2026 പ്രത്യേക കുട്ടികളുടെ വർഷം ആചരിക്കുകയാണ് ഇസ്ലാമാബാദ് റാവൽപിണ്ടി രൂപത. യമനിൽ സംഘർഷം രൂക്ഷം, നിരവധി കുട്ടികൾ കടുത്ത ദുരിതത്തിൽ. യമനിൽ ആഭ്യന്തര സംഘർഷം വീണ്ടും ശക്തമായതോടെ രാജ്യത്തെ 1.2 കോടിയിലധികം കുട്ടികൾ കടുത്ത മാനുഷിക പ്രതിസന്ധിയിലായതായി ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ ക്ഷേമനിധി യുനിസെഫ് മുന്നറിയിപ്പ് നൽകി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 13-ാമൻ പാപ്പ രചിച്ച റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തെ അധികരിച്ചുള്ള ചിന്തകളുടെ 4-ാം ഭാഗമാണ് നാം ശ്രവിക്കുന്നത്.

1891 പ്രസിദ്ധീകരിച്ച ലിയോ 13-ാമൻ പാപ്പായുടെ റേരും നൊവാരും എന്ന സാമൂഹിക ചാക്രിക ലേഖനത്തിന്റെ പ്രാധാന്യം ലിയോ 14-ാമൻ പാപ്പായുടെ തിരഞ്ഞെടുപ്പോടുകൂടി ഒരിക്കൽ കൂടി പൊതുചർച്ചയ്ക്ക് വിഷയമാവുകയാണ്. വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച സാമൂഹികമായ പ്രതിസന്ധിയോടുള്ള ധീരവും നൂതനവുമായ ഒരു പ്രതികരണമായിരുന്നു റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം. തൊഴിലാളികളുടെ പ്രശ്നത്തിൽ കത്തോലിക്കാ സഭ ഇടപെട്ടുകൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾക്കുവേണ്ടി ശബ്ദമുയർത്തിയപ്പോഴാണ് സഭയുടെ സാമൂഹിക മാനം ലോകം മുഴുവൻ ചർച്ചയാക്കിയത്. തൊഴിലാളികളുടെ ചൂഷണം, അസമത്വം, ഭൌതികവാദം എന്നിവയാൽ അടയാളപ്പെടുത്തിയ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെ അഭിമുഖീകരിച്ച ലിയോ 13-ാമൻ പാപ്പ വ്യത്യസ്ത മാനങ്ങളെ ഒരുമിച്ചു നിർത്തുവാനുള്ള ഏതാനും നിർദ്ദേശങ്ങൾ സഭയുടെ ആത്മീയത ഒട്ടും കുറയാത്തവണ്ണം മുൻപോട്ടുവച്ചു. സ്വകാര്യ സ്വത്തിന്റെ സംരക്ഷണം, സാമൂഹിക നീതി, ന്യായമായ വേതനം, ഏറ്റവും ദുർബലരുടെ സംരക്ഷണം എന്നിവ അടിവരയിട്ടുകൊണ്ടാണ് പാപ്പ തന്റെ ചാക്രിക ലേഖനം ചിട്ടപ്പെടുത്തിയത്. ആധുനികതയുടെ വെല്ലുവിളികൾ വിശ്വാസത്തിന് അന്യമല്ല, പകരം കൂടുതൽ നീതിയുക്തമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു ചൂണ്ടുപലകയായി ലേഖനത്തിൽ പാപ്പ എടുത്തുകാണിക്കുന്നു. ഈ ചാക്രിക ലേഖനം ഒരു പുതിയ തുടക്കവും അടിസ്ഥാനവുമായിരുന്നു. തുടർന്നുള്ള സഭയുടെ പ്രവർത്തനങ്ങളിൽ സാമൂഹികമായ ഒരു അജപാലന മാനം നിലനിർത്തുന്നതിന് ഈ ചാക്രിക ലേഖനം സഹായകരമായി എന്നു പറയുന്നതിൽ ഒട്ടും അതിശയോക്തിയില്ല. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പരിവർത്തനങ്ങളെ അഭിമുഖീകരിക്കുവാൻ സഭയ്ക്ക് കടമയുണ്ടെന്ന് ഈ ചാക്രിക ലേഖനം ഏവരെയും ബോധ്യപ്പെടുത്തി എന്നതിന് രണ്ടാം വത്തിക്കാൻ സൂനഹദോസിലെ ചർച്ചാവിഷയങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. ആഗോള അസമത്വങ്ങളുടെയും ആഗോളവൽക്കരണത്തിന്റെയും പശ്ചാത്തലത്തിൽ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളെ യഥാർത്ഥ സമഗ്ര മനുഷ്യവികസനത്തിനായി ഉപയോഗിക്കുവാൻ ഈ ചാക്രിക ലേഖനം നൽകിയ ആഹ്വാനം ഇന്നും ഏറെ പ്രസക്തമാണ്. വ്യാവസായിക വിപ്ലവം പോലെ ഇന്ന് ഏറെ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ് നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവം. മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ ഇതിനെ സംബന്ധിച്ച് പരാമർശം നടത്തിയിരുന്നു. ഉത്തരവാദിത്വവും വിവേചനശക്തിയും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ആവശ്യപ്പെടുന്ന രണ്ട് ധാർമ്മിക മൂല്യങ്ങളാണെന്ന് പാപ്പ അന്നേ ദിവസം എടുത്തുപറഞ്ഞിരുന്നു. ധൈര്യപൂർവം ഈ നിർമ്മിത ബുദ്ധി മുൻപോട്ടു വയ്ക്കുന്ന വിപ്ലവാത്മകമായ ജീവിത ശൈലിയെ നേരിടുവാൻ റേരും നൊവാരും എന്ന ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ സഹായിക്കും എന്നതിൽ തെല്ലും സംശയം വേണ്ട. സാങ്കേതിക വിദ്യയുടെ ധാർമ്മികത, വ്യക്തിയുടെ കേന്ദ്രസ്ഥാനം, ഡിജിറ്റൽ സഹാനുഭാവം എന്നിങ്ങനെ മൂന്ന് തലത്തിലാണ് ലിയോ 14-ാമൻ പാപ്പ തന്റെ സാമൂഹികമായ അജപാലന ശുശ്രൂഷ മുൻപോട്ടു കൊണ്ടുപോകുന്നതെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നത്തെ സഭാദർശനം ലക്കത്തിൽ സഭയും സമൂഹവും മാനവികതയുടെ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഇടപെടേണ്ടതിനെക്കുറിച്ച് ചാക്രിക ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. ഓരോ മനുഷ്യവ്യക്തിയുടെയും അന്തസ്സിനെ സംരക്ഷിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ കടമയെ ചാക്രിക ലേഖനം ഓർമ്മപ്പെടുത്തുന്നു. പിന്തുണയില്ലാത്ത ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിന് ഭരണകൂടം രക്ഷകർത്താവാകണം എന്നതാണ് ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആശയം. സർക്കാരിന്റെ ഇടപെടലുകളിൽ ഏറ്റവും മുഖ്യമായി ലേഖനം മുൻപോട്ടുവയ്ക്കുന്ന ആവശ്യം സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കുക എന്നതാണ്. സ്വകാര്യ സ്വത്ത് തൊഴിലാളികളുടെ അവകാശങ്ങളെ കവർന്നെടുക്കും എന്ന തെറ്റായ ചിന്തകൾ പൊതുസമൂഹത്തിൽ നൽകിയ സോഷ്യലിസ്റ്റ് ആശയങ്ങളെ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഈ ചിന്തകൾ പലപ്പോഴും കലാപങ്ങൾ ഉണർത്തുവാനും മറ്റുള്ളവരെ അക്രമത്തിലേക്ക് തള്ളിവിടാനും ഉള്ള സാഹചര്യം ഒരുക്കും എന്ന മുന്നറിയിപ്പും ചാക്രിക ലേഖനം നൽകുന്നു. ഈയൊരു സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ ഇടപെടലിനെ ലേഖനം സ്വാഗതം ചെയ്യുന്നു. അപ്രകാരം തൊഴിലാളികളെ വശീകരണ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വകാര്യ തൊഴിൽദാതാക്കളുടെ കീഴിൽ നിയമാനുസൃതവും നീതിപരവുമായ രീതിയിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്തുവാൻ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യമാണെന്നും ലേഖനം അടിവരയിടുന്നു. രണ്ടു കാര്യങ്ങളാണ് ലേഖനം പ്രധാനമായും മുൻപോട്ടുവയ്ക്കുന്നത്. ഒന്ന്, തൊഴിലിന്റെ സംരക്ഷണം. രണ്ട്, നീതിരഹിതമായ പണിമുടക്കുകൾ ഒഴിവാക്കുക. അപര്യാപ്തമായ വേതനവും മണിക്കൂറുകൾ നീണ്ടുനിൽക്കുന്ന തൊഴിലുകളും ചില അവസരങ്ങളിലെങ്കിലും പണിമുടക്കിലേക്ക് നയിക്കുന്നുവെന്ന് ലേഖനം എടുത്തുപറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഭരണകൂടം പരിഹരിക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. പണിമുടക്കുകൾ തൊഴിലുടമകളെയും തൊഴിലാളികളെയും മാത്രമല്ല വാണിജ്യത്തെയും പൊതുതാൽപര്യങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. കൂടാതെ അവ സാധാരണയായി സൃഷ്ടിക്കുന്ന
അക്രമവും കലാപവും പൊതുസമാധാനത്തെപ്പോലും ദോഷകരമായി ബാധിക്കുന്നുവെന്ന വളരെ ആഴത്തിലുള്ള ചിന്തകളാണ് ലേഖനം അടിവരയിടുന്നത്. മറ്റൊന്ന്, തൊഴിലാളിയുടെ അന്തരാത്മാവിനെ ബഹുമാനിക്കുക എന്നതാണ്. ഓരോ തൊഴിലാളിയുടെയും അന്തരാത്മാവിനെ സംരക്ഷിക്കുവാനുള്ള കടമ ഭരണകൂടത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നുവെന്ന് ലിയോ 13-ാമൻ പാപ്പ എടുത്തു പറയുന്നു. എല്ലാവരുടെയും സ്രഷ്ടാവ് ദൈവം ഒരാൾ മാത്രം ആണെന്നതിനാൽ വ്യത്യസ്ത നിലകളിൽ എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നത് ലേഖനം അടിവരയിടുന്നു. ദൈവം തന്നെ വലിയ ആദരവോടെ നൽകുന്ന മനുഷ്യന്റെ അന്തസ്സിനെ കാത്തുസൂക്ഷിക്കുവാനുള്ള മനുഷ്യന്റെ അവകാശവും അതിന് അവരെ സഹായിക്കുന്നതിനുള്ള ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വവും ലേഖനം അടിവരയിടുന്നു. ഇവിടെ തൊഴിലാളികളുടെ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുപ്പുകളും വിശ്രമത്തിനുള്ള അവകാശങ്ങളും പാപ്പ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇവിടെ മതപരമായി എടുത്തു പറയുന്ന വിശ്രമദിനങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പാപ്പ പ്രത്യേകം സൂചിപ്പിക്കുന്നു. വിശ്രമദിനങ്ങൾ അലസതയുടെ ദിവസങ്ങളല്ല, മറിച്ച് അത് സ്വർഗീയമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും അവയിൽ നമ്മുടെ ശ്രദ്ധ ചെലുത്തുവാനുമുള്ള അവസരമാണെന്ന് പാപ്പ പ്രത്യേകം പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഒരുപക്ഷെ ഞായറാഴ്ച ദിനങ്ങൾ വെറും വിശ്രമത്തിനുള്ള അവസരമായി മാത്രം കണക്കാക്കിക്കൊണ്ട് അലസമായി ചിലവഴിക്കുന്ന ഒരു സമൂഹത്തിൽ ആത്മീയതയ്ക്കുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ ചാക്രിക ലേഖനം. അതിനാൽ ചാക്രിക ലേഖനം മുൻപോട്ട് വയ്ക്കുന്ന തൊഴിലാളികളുടെ സംരക്ഷണം ഇന്ന് ഏറെ അർത്ഥവത്താണ്. ഊഹക്കച്ചവടക്കാരുടെ മനുഷ്യത്വരഹിതമായ പ്രവൃത്തികളിൽ നിന്നും ദരിദ്രരായ തൊഴിലാളികളെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായ ഒരു പുരോഗതി സാധ്യമാവുകയുള്ളൂ എന്ന് പാപ്പ പറയുന്നു. ഇന്നത്തെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരം ഇത്തരത്തിൽ ഒരു സാമൂഹിക അസമത്വം കൊണ്ടുവരുന്ന അപകടം ഈ ചാക്രിക ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ ഓൺലൈനായി ജോലികൾ ചെയ്യുന്ന അവസരത്തിൽ തൊഴിലാളിയെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ബാലവേലയ്ക്കെതിരെ നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകതയും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ശാരീരികവും ബൗദ്ധികവും ധാർമ്മികവുമായ ശക്തി വേണ്ടത്ര വികസിപ്പിക്കുന്നതിന് കുട്ടികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും റേരും നൊവാരും എന്ന ചാക്രിക ലേഖനം അടിവരയിട്ട് പറയുന്നുണ്ട്. ഇപ്രകാരം സമൂഹത്തിന്റെ സകല മാനങ്ങളെയും എടുത്തുകാണിച്ചുകൊണ്ട് മാനവികതയുടെ സമഗ്രമായ വികസനത്തിന് പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകുന്നു എന്നതാണ് ഈ ചാക്രിക ലേഖനത്തിന്റെ പ്രത്യേകത.

ഈ ചാക്രിക ലേഖനത്തിലെ ആശയങ്ങൾ തന്നെ ഏറെ സ്വാധീനിച്ചുവെന്ന് ലിയോ പതിനാലാമൻ പാപ്പയ്യം സന്ദേശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിലിന്റെ വരികൾക്ക് സതീഷ് പി സി സംഗീതം പകർന്ന ഗാനം ആലാപനം ശ്രീനിവാസ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. അന്താരാഷ്ട്ര തലത്തിൽ വേണ്ട സഹകരണത്തിന്റെ അനിവാര്യതയും പുതുനന്മയ്ക്കും സമാധാനത്തിനും നൽകേണ്ട പ്രാധാന്യവും ഉയർത്തിക്കാട്ടി ലിയോ പതിനാലാമൻ പാപ്പ. ലിയോ പതിനാലാമൻ അന്താരാഷ്ട്ര പഠനകേന്ദ്രത്തിലെ അംഗങ്ങൾക്ക് സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ച മധ്യേ സംസാരിക്കവെ, രാഷ്ട്രീയവും പൊതുജീവിതവും പുതുനന്മയും സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നവയാകണമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, നിരാശയ്ക്കു പകരം പ്രത്യാശ പകരുന്നതും വളർത്തുന്നതുമായ ഒരു വ്യവസ്ഥിതി വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യവും ചൂണ്ടിക്കാട്ടി. സർവകലാശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, പൊതുസമൂഹം, സഭാസ്ഥാപനങ്ങൾ എന്നിവയ്ക്കിടയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സഹകരണവും സഹായവും ശക്തിപ്പെടുത്തണമെന്ന് പരിശുദ്ധപിതാവ് ആവശ്യപ്പെട്ടു. ഓരോ വ്യക്തിയും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും വിദ്വേഷം നിറഞ്ഞ ഏതെങ്കിലും നിലപാടുകൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ മനുഷ്യന്റെ അന്തസ്സിനെ ഇകഴ്ത്തുക സാധ്യമല്ല എന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ നിലപാട് ആവർത്തിച്ച് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽകസീസ് സെപ്റ്റംബർ 17 ന്യൂയോർക്കിൽ നടന്ന വിദ്വേഷ പ്രസംഗങ്ങളെ ചെറുക്കുന്നതിൽ മതാന്തര സാംസ്കാരിക സംഭാഷണവും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആഗോള സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇത്തരമൊരു നിലപാട് അദ്ദേഹം ആവർത്തിച്ചത്. മതം, വംശം, ദേശം തുടങ്ങി ഏതു കാരണത്തിന്റെ പേരിലും വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ എതിരെ നടത്തുന്ന എല്ലാ വിദ്വേഷ പ്രസംഗങ്ങളും അയൽക്കാരനെ സ്നേഹിക്കണമെന്ന ക്രിസ്തുവിന്റെ കൽപ്പനയ്ക്കു വിരുദ്ധമാണെന്നും അത് പൊതുസംവാദങ്ങളെ വിഷലിപ്തമാക്കുകയും ഭിന്നതകൾ ആളിക്കത്തിക്കുകയും പലപ്പോഴും അക്രമത്തിനും പീഡനത്തിനും വഴിയൊരുക്കുകയും ചെയ്യുന്നുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി തന്റെ പ്രഭാഷണത്തിൽ എടുത്തുപറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ട ഒരു മൗലികാവകാശമാണെന്നും എന്നാൽ സ്വാതന്ത്ര്യത്തോടൊപ്പം ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വിസ്മരിക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോളതലത്തിൽ കുട്ടികളുടെ ആശുപത്രികളിൽ മെച്ചപ്പെട്ട നിലവാരമുള്ള ആശുപത്രികളിൽ നാലാമത്തേത് പരിശുദ്ധ സിംഹാസനത്തിന്റെ ബംബീനോ ജിസു. വത്തിക്കാൻ രാജ്യത്തിനു പുറത്ത് റോമിലുള്ള ഈ ആശുപത്രി അമേരിക്കയിലെ ന്യൂസ്വീക്ക് മാഗസിനും ഓൺലൈനായി പ്രവർത്തിക്കുന്ന സ്റ്റാറ്റിസ്റ്റയും ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റിൽ നാലാമത്തെ ആശുപത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് ബംബീനോ ജിസു ആശുപത്രി സെപ്റ്റംബർ 17 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഈ ആശുപത്രിയിലെ ഓങ്കോളജി, നവജാത ശിശുപരിചരണം എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേകം അംഗീകാരം ലഭിച്ചു. മുൻ റാങ്കിങ്ങിനെ അപേക്ഷിച്ച് 2 സ്ഥാനങ്ങൾ മുന്നേറിയ ഈ ആശുപത്രി കുട്ടികൾക്കായുള്ള ചികിത്സയിൽ യൂറോപ്പിലെ ഏറ്റവും മെച്ചപ്പെട്ടതെന്ന സ്ഥാനത്തേക്കെത്തി. ഗാസ നഗരത്തിൽ അപകടനിലയിലായിരുന്ന ഒരു കെട്ടിടം തകർന്നുവീണ് 12 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും 7 പേർക്ക് പരിക്കേറ്റുവെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. സെപ്റ്റംബർ 16 ഈ ദാരുണ സംഭവത്തിൽ നിരവധി പേരെ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ലെന്നും പലരും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുകയാണെന്ന് സംശയിക്കുന്നുവെന്നും ശിശുക്ഷേമനിധി അറിയിച്ചു. അപകടത്തിൽപ്പെട്ട കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉൾപ്പെടെ വേണ്ട ആരോഗ്യ പരിരക്ഷണവും മാനസിക പിന്തുണയും സാമൂഹ്യമാധ്യമമായ എക്സിൽ സെപ്റ്റംബർ 17 വ്യാഴാഴ്ച കുറിച്ച ഒരു സന്ദേശത്തിലൂടെ സംഘടനയുടെ മധ്യപൂർവ്വദേശങ്ങൾക്കും വടക്കേ ആഫ്രിക്കയ്ക്കും വേണ്ടിയുള്ള കേന്ദ്രം ഉറപ്പു നൽകി. കൂടുതൽ ജീവനുകൾ സംരക്ഷിക്കുന്നതിനും കുട്ടികളെയും കുടുംബങ്ങളെയും അധിക അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ താമസസ്ഥലങ്ങൾ ഒരുക്കുന്നതിനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സംഘടന ആഹ്വാനം ചെയ്തു. ഗാസാമുനമ്പിലും വെസ്റ്റ്ബാങ്കിലും ജീവിക്കുന്ന 5.5 ലക്ഷത്തോളം കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ശീതകാല പ്രതിസന്ധിയിൽ സഹായവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി 97.5 മില്യൺ ഡോളർ സഹായം വേണ്ടിവരുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെയും ഇപ്പോഴും തുടരുന്ന സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ദുരിതാവസ്ഥയിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വരും മാസങ്ങളിലെ കടുത്ത ശൈത്യകാലമുയർത്തുന്ന പ്രതിസന്ധികൾ നേരിടാൻ ഇനിയും തയ്യാറായിട്ടില്ലെന്ന് സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക. ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യ ഗാനം ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചന നിർവഹിക്കുകയും ഫാദർ സാജോ ജോസഫ് പടയാറ്റിൽ സംഗീതം നൽകുകയും ചെയ്ത ഗാനം ആലാപനം കെസ്റ്റർ.

അനുഗ്രഹീത ഗായകൻ കെസ്റ്റർ ആലപിച്ച മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം. ഫാദർ അശോക് കൊല്ലംകുടി, MST രചന നിർവഹിച്ച ഗാനം, സംഗീതം ജേക്കബ് കൊരട്ടി.

ഫാദർ അശോക് കൊല്ലംകുടി എം എസ് ടി രജനിയും സംഗീതവും നിർവഹിച്ച മറ്റൊരു ഗാനമാണ് ഇനി നാം ശ്രവിക്കുന്നത്. ആലപിക്കുന്നത് കെസ്റ്ററും മരിയ കോലടിയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. അന്താരാഷ്ട്ര തലത്തിൽ വേണ്ട സഹകരണത്തിന്റെ അനിവാര്യതയും പുതുനന്മയ്ക്കും സമാധാനത്തിനും നൽകേണ്ട പ്രാധാന്യവും ഉയർത്തിക്കാട്ടി ലിയോ പതിനാലാമൻ പാപ്പ. ലിയോ പതിനാലാമൻ അന്താരാഷ്ട്ര പഠനകേന്ദ്രത്തിലെ അംഗങ്ങൾക്ക് സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച വത്തിക്കാനിൽ അനുവദിച്ച കൂടിക്കാഴ്ച മധ്യേ സംസാരിക്കവെ, രാഷ്ട്രീയവും പൊതുജീവിതവും പുതുനന്മയും സമാധാനവും പ്രോത്സാഹിപ്പിക്കുന്നവയാകണമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, നിരാശയ്ക്കു പകരം പ്രത്യാശ പകരുന്നതും വളർത്തുന്നതുമായ ഒരു വ്യവസ്ഥിതി വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യവും ചൂണ്ടിക്കാട്ടി. സർവകലാശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസ്ഥാപനങ്ങൾ, പൊതുസമൂഹം, സഭാസ്ഥാപനങ്ങൾ എന്നിവയ്ക്കിടയിൽ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സഹകരണവും സഹായവും ശക്തിപ്പെടുത്തണമെന്ന് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടു. ഓരോ വ്യക്തിയും ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും വിദ്വേഷം നിറഞ്ഞ ഏതെങ്കിലും നിലപാടുകൾക്കോ പ്രത്യയശാസ്ത്രങ്ങൾക്കോ മനുഷ്യന്റെ അന്തസ്സിനെ ഇകഴ്ത്തുക സാധ്യമല്ല എന്ന പരിശുദ്ധ സിംഹാസനത്തിന്റെ നിലപാട് ആവർത്തിച്ച് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് ക്രിസ്റ്റോഫ് എൽ കസീസ് സെപ്റ്റംബർ 17 ന്യൂയോർക്കിൽ നടന്ന വിദ്വേഷ പ്രസംഗങ്ങളെ ചെറുക്കുന്നതിൽ മതാന്തര സാംസ്കാരിക സംഭാഷണവും സഹിഷ്ണുതയും പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ആഗോള സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇത്തരമൊരു നിലപാട് അദ്ദേഹം ആവർത്തിച്ചത്. മതം, വംശം, ദേശം തുടങ്ങി ഏതു കാരണത്തിന്റെ പേരിലും വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ എതിരെ നടത്തുന്ന എല്ലാ വിദ്വേഷ പ്രസംഗങ്ങളും അയൽക്കാരനെ സ്നേഹിക്കണമെന്ന ക്രിസ്തുവിന്റെ കൽപ്പനയ്ക്കു വിരുദ്ധമാണെന്നും അത് പൊതുസംവാദങ്ങളെ വിഷലിപ്തമാക്കുകയും ഭിന്നതകൾ ആളിക്കത്തിക്കുകയും പലപ്പോഴും അക്രമത്തിനും പീഡനത്തിനും വഴിയൊരുക്കുകയും ചെയ്യുന്നുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധി തന്റെ പ്രഭാഷണത്തിൽ എടുത്തുപറഞ്ഞു. ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ട ഒരു മൗലികാവകാശമാണെന്നും എന്നാൽ സ്വാതന്ത്ര്യത്തോടൊപ്പം ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചുള്ള ബോധ്യം വിസ്മരിക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോളതലത്തിൽ കുട്ടികളുടെ ആശുപത്രികളിൽ മെച്ചപ്പെട്ട നിലവാരമുള്ള ആശുപത്രികളിൽ നാലാമത്തേത് പരിശുദ്ധ സിംഹാസനത്തിന്റെ ബംബീനോ ജിസു. വത്തിക്കാൻ രാജ്യത്തിനു പുറത്ത് റോമിലുള്ള ഈ ആശുപത്രി അമേരിക്കയിലെ ന്യൂസ്വീക്ക് മാഗസിനും ഓൺലൈനായി പ്രവർത്തിക്കുന്ന സ്റ്റാറ്റിസ്റ്റയും ചേർന്ന് തയ്യാറാക്കിയ ലിസ്റ്റിൽ നാലാമത്തെ ആശുപത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് ബംബീനോ ജിസു ആശുപത്രി സെപ്റ്റംബർ 17 വ്യാഴാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഈ ആശുപത്രിയിലെ ഓങ്കോളജി, നവജാത ശിശുപരിചരണം എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേകം അംഗീകാരം ലഭിച്ചു. മുൻ റാങ്കിങ്ങിനെ അപേക്ഷിച്ച് രണ്ടു സ്ഥാനങ്ങൾ മുന്നേറിയ ഈ ആശുപത്രി കുട്ടികൾക്കായുള്ള ചികിത്സയിൽ യൂറോപ്പിലെ ഏറ്റവും മെച്ചപ്പെട്ടതെന്ന സ്ഥാനത്തേക്കെത്തി. ഗാസ നഗരത്തിൽ അപകടനിലയിലായിരുന്ന ഒരു കെട്ടിടം തകർന്നുവീണ് 12 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും 7 പേർക്ക് പരിക്കേറ്റുവെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. സെപ്റ്റംബർ 16 ഈ ദാരുണ സംഭവത്തിൽ നിരവധി പേരെ ഇനിയും കണ്ടുകിട്ടിയിട്ടില്ലെന്നും പലരും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുകയാണെന്ന് സംശയിക്കുന്നുവെന്നും ശിശുക്ഷേമനിധി അറിയിച്ചു. അപകടത്തിൽപ്പെട്ട കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉൾപ്പെടെ വേണ്ട ആരോഗ്യ പരിരക്ഷണവും മാനസിക പിന്തുണയും സാമൂഹ്യമാധ്യമമായ എക്സിൽ സെപ്റ്റംബർ 17 വ്യാഴാഴ്ച കുറിച്ച ഒരു സന്ദേശത്തിലൂടെ സംഘടനയുടെ മധ്യപൂർവദേശങ്ങൾക്കും വടക്കേ ആഫ്രിക്കയ്ക്കും വേണ്ടിയുള്ള കേന്ദ്രം ഉറപ്പു നൽകി. കൂടുതൽ ജീവനുകൾ സംരക്ഷിക്കുന്നതിനും കുട്ടികളെയും കുടുംബങ്ങളെയും അധിക അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ താമസസ്ഥലങ്ങൾ ഒരുക്കുന്നതിനും സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭാ സംഘടന ആഹ്വാനം ചെയ്തു. ഗാസാമുനമ്പിലും വെസ്റ്റ്ബാങ്കിലും ജീവിക്കുന്ന 5.5 ലക്ഷത്തോളം കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ശീതകാല പ്രതിസന്ധിയിൽ സഹായവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി 97.5 മില്യൺ ഡോളർ സഹായം വേണ്ടിവരുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിന്റെയും ഇപ്പോഴും തുടരുന്ന സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ ദുരിതാവസ്ഥയിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വരും മാസങ്ങളിലെ കടുത്ത ശൈത്യകാലമുയർത്തുന്ന പ്രതിസന്ധികൾ നേരിടാൻ ഇനിയും തയ്യാറായിട്ടില്ലെന്ന് സെപ്റ്റംബർ 18 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു പത്രക്കുറിപ്പിലൂടെ സംഘടന വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക. ഇന്നത്തെ ഭക്തിഗാനമാലികയിൽ ആദ്യ ഗാനം ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS രചന നിർവഹിക്കുകയും ഫാദർ സാജോ ജോസഫ് പടയാറ്റിൽ സംഗീതം നൽകുകയും ചെയ്ത ഗാനം ആലാപനം കെസ്റ്റർ.

അനുഗ്രഹീത ഗായകൻ കെസ്റ്റർ ആലപിച്ച മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം. ഫാദർ അശോക് കൊല്ലംകുടി, MST രചന നിർവഹിച്ച ഗാനം, സംഗീതം ജേക്കബ് കൊരാട്ടി.

ഫാദർ അശോക് കൊല്ലംകുടി എം എസ് ടി രചനയും സംഗീതവും നിർവഹിച്ച മറ്റൊരു ഗാനമാണ് ഇനി നാം ശ്രവിക്കുന്നത്. ആലപിക്കുന്നത് കെസ്റ്ററും മരിയ കോലടിയും.